സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായത സദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

വത്സചിഹ്ന ശരണാഗത പാരിജാത് ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാംബു.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹ്ലിയ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 18 വെള്ളിയാഴ്ച. കൊലവർഷം 1202. കന്നിമാസം 2 തൃക്കേട്ട നക്ഷത്രം. പൗലോ കൗലോ പറഞ്ഞിട്ടുള്ള ഒരു വാചകം കേട്ടാലോ, നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സഹായത്തിനെത്തും. നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ വലിയ മല പോലെ മുന്നിൽ നിൽക്കുന്നുണ്ടാകും. എന്നാൽ മനസ്സിൽ സത്യസന്ധമായ ആഗ്രഹവും അടങ്ങാത്ത പരിശ്രമവും ഉണ്ടെങ്കിൽ വഴി താനേ തെളിയും. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ താനെ ഒത്തുവരും. ആ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ചുവടുവെക്കുക. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹ്ലിയ FM 90.4, കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

വെച്ചു. പണ്ട് വീടുകളിൽ ഭക്ഷണം വാഴയിലയിലാണ് വിളമ്പിയിരുന്നത്. ചൂട് ചോറ് വാഴയിലയിൽ പറ്റി കറികളുമായി ചേരുമ്പോൾ ഒരു പുതുരുചി, പുതു മണം ഒക്കെ നമ്മുടെ വായിലും നാസികയിലുമെല്ലാം പടരും. ആ കൂട്ടായ്മയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബന്ധങ്ങൾ തീർത്തും ഹരിതാഭമായിരുന്നു. പിന്നീട് മൺപാത്രങ്ങളുണ്ടായി. അവയും രുചിയുടെ ഒരു വ്യത്യസ്ത സംസ്കാരം പകർന്നു നൽകി, വ്യത്യസ്ത അനുഭവം നൽകി. മണ്ണിന്റെ മണമുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ തീർത്തു. പിന്നീടാണ് ലോഹപാത്രങ്ങൾ പ്രചാരത്തിലെത്തിയത്. അലൂമിനിയം, ഇരുമ്പ് പിഞ്ഞാണങ്ങൾ സുലഭമായി. അപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ മാറ്റങ്ങളുമുണ്ടായി. എപ്പോഴും ഒരുമിച്ച് ചേർന്ന് നിന്നിരുന്ന ബന്ധങ്ങൾ അല്പം അല്പമായി അകലാൻ തുടങ്ങി. പിന്നീടാകട്ടെ ചില്ലുപാത്രങ്ങളുടെ കാലമായി. അതോടെ ബന്ധങ്ങൾ ചിന്നിച്ചിതറി നാലുപാടും തെറിച്ചുമാറുന്ന അവസ്ഥയായി. ഇന്നിപ്പോൾ പേപ്പർ പാത്രങ്ങളുടെ, പേപ്പർ പ്ലേറ്റുകളുടെ കാലമായപ്പോഴോ ബന്ധങ്ങൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പാഴ് വസ്തുവായി. നമുക്ക് നമ്മുടെ സംസ്കാരം മാറിയപ്പോൾ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരോക്ഷമാണെങ്കിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മേൽ സൂചിപ്പിച്ച പാട്ടിലെ തുമ്പപ്പൂ അഴകിൻ്റെ, ലാളിത്യത്തിൻ്റെ, നൈർമല്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അതിനെ അന്നവുമായി ഉപമിക്കുന്നത്. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ പ്രധാന പരിപാടികളിൽ ഒന്നായ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണ് തുമ്പപ്പൂ. പണ്ട് കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ധാരാളമായി കണ്ടുവന്നിരുന്ന തുമ്പ ഇന്ന് ഓണസമയത്ത് പോലും കണ്ടുകിട്ടാൻ പാടാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ എന്നായിരുന്നു ഭാരതീയ മക്കൾ പണ്ടുകാലത്ത് പറഞ്ഞിരുന്നതും ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരുന്നതും. അങ്ങനെ മാതാജി, പിതാജി, ഗുരുജി എന്നിങ്ങനെ നാം ബഹുമാനത്തോടെ വിളിക്കാനും അഭിസംബോധന ചെയ്യാനും പഠിച്ചു. മേൽപ്പറഞ്ഞ കാലത്തൊക്കെ കുട്ടികളെ ശകാരിക്കാനും തെറ്റുകണ്ടാൽ ശിക്ഷിക്കാനും അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇന്ന് 1G, 2G, 3G, 4G, റീസെന്റ്ലി 5G ഒക്കെയായി. എന്നിട്ടും നെറ്റ്വർക്കുകളൊക്കെ വളരെ സ്ലോ ആണ് എന്ന് നാം പരിതപിക്കുന്നു. പണ്ട് തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാരോ ഗുരുക്കന്മാരോ നല്ല ഒരു അടി തരുമ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഉണരുകയും നല്ല കുട്ടികളാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ മുതുമുത്തച്ഛന്മാർ കാട്ടരുവുകളിൽ നിന്നും നീർച്ചാലുകളിൽ നിന്നും ഉറവകളിൽ നിന്നുപോലും കുടിവെള്ളം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു ദശാബ്ദം പിന്നിട്ടപ്പോൾ കുടിവെള്ളത്തിന് കിണറുകളെ ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായി. എന്നാലും കിണറ്റിലെ വെള്ളം കോരി കുടിച്ചെന്തു മധുരം എന്ന് പറയാൻ അവർക്ക് സാധിച്ചു. പിന്നീടൊരു ദശാബ്ദത്തിനു ശേഷമാകട്ടെ കുടിവെള്ളം കുഴൽ കിണറുകളിലൂടെയും പൈപ്പുകളിൽ നിന്നുമായി ലഭ്യമായി തുടങ്ങി. ഇന്നാകട്ടെ കുടിവെള്ളം ബോട്ടിലുകളിലൂടെ കിട്ടുന്ന അവസ്ഥയിലെത്തി. ഇനി കുറേ നാളുകൾക്ക് ശേഷം വെള്ളം എപ്രകാരമാകും ലഭ്യമാകുക എന്ന് നാം ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാലങ്ങളായി നമ്മുടെ സംസ്കാരങ്ങളിലും ജീവിതത്തിലും പ്രകൃതിയിലും വന്ന മാറ്റം, അല്ലെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പണ്ടുകാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ഒരു മെച്ചം എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ സംരക്ഷണവും സ്നേഹവും ലഭിച്ചിരുന്നു എന്നതാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയതല്ല, അവരെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. എന്നാൽ നമ്മെ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇന്ന് എത്രത്തോളം മുതിർന്ന മാതാപിതാക്കന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് വയസ്സുകാലത്ത് സമാധാനമെങ്കിലും നൽകാൻ മക്കൾക്ക് സാധിക്കട്ടെ. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമായി പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവർക്കും അവരവരുടേതായ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഠിനമായ ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കും അധിക സമയമെടുക്കാതെ തന്നെ. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുമ്പോൾ സ്ഥിരോത്സാഹിയുടെ കൈകൾ സമ്പത്ത് നേടുന്നു. പണ്ട് ജീവിതമെന്നത് കുറച്ചുകൂടെ സമാധാനവും കരുതലും സംരക്ഷണവും ലഭിക്കുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇന്നത് കുറച്ചുകൂടെ ആശങ്കകളുടെയും അരക്ഷിതാവസ്ഥയുടെയും പിടിയിലകപ്പെട്ടുപോയി എന്ന് തോന്നുന്നു. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ബാല്യകാലമായിരുന്നു പണ്ട്. ധാരാളം ബന്ധുജനങ്ങളുടെ പരിലാളനയിൽ അത് പുഷ്പിച്ചിരുന്നു. ഇന്ന് ചെറിയ കുട്ടികളെ നോക്കാൻ പോലും ജോലി ഉള്ള മാതാപിതാക്കന്മാർ പാടുപെടുന്നു. പണ്ട് യൗവനമാകുമ്പോഴേക്കും എല്ലാ രീതിയിലും പാകപ്പെട്ട ഒരു വ്യക്തിയായി ഒരു കുട്ടി വളർന്നു വരുമായിരുന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ആകെ ഒരു സ്ട്രെസ്സാണ് ജീവിതത്തിൽ. വാർദ്ധക്യകാലത്ത് പണ്ട് കൂട്ടുകുടുംബത്തിന്റെ തണലിൽ സമാധാനപരമായിരുന്നു അവരുടെ വാർദ്ധക്യകാലം. ഇന്ന് കരയുന്നത് കണ്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒന്നായി മാറി വാർദ്ധക്യം. ഇങ്ങനെ നോക്കിയാൽ പഴയകാല ജീവിതത്തിന് വലിയ സമ്പത്തിന്റെ പൊലിപ്പൊന്നുമില്ലെങ്കിലും മധുരമേറുന്നതായി കാണാം. എന്തായാലും നമ്മുടെ പഴയ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങളൊക്കെ വലിയ വലിയ റിസൾട്ടുകൾ തന്നിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. നമുക്ക്
ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെങ്കിൽ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 18-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പരിസ്ഥിതി സംരക്ഷണത്തിലും ഗ്രാമീണ സാമ്പത്തിക മേഖലയിലും മുള വഹിക്കുന്ന നിർണായക പങ്ക് മുൻനിർത്തി എല്ലാ വർഷവും സെപ്റ്റംബർ 18 ലോക മുള ദിനമായി ആചരിക്കുന്നുണ്ട്. 2009 ബാങ്കോക്കിൽ വച്ച് നടന്ന 8-ാമത് വേൾഡ് ബാംബു കോൺഗ്രസിലാണ് വേൾഡ് ബാംബു ഓർഗനൈസേഷൻ ഈ ദിനാചരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിവേഗം വളരുന്നതും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വൻതോതിൽ ആഗിരണം ചെയ്യുന്നതുമായ മുള വനനശീകരണം തടയുന്നതിനും പ്ലാസ്റ്റിക്കിന് മികച്ച പുനരുപയോഗ സാധ്യമായ ബദലാകുന്നതിനും സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളുടെ വ്യോമസേനയായ US Air Force ഒരു സ്വതന്ത്ര സൈനിക വിഭാഗമായി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് 1947 സെപ്റ്റംബർ 18-ാണ്. അതിനു മുമ്പ് US Army Air Forces എന്ന പേരിൽ കരസേനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യോമസേനയ്ക്ക് 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം മാറിയ ആഗോള സൈനിക ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പ്രത്യേക പദവി നൽകിയത്. അന്നത്തെ US President ഹാരി എസ് ട്രൂമാൻ ഒപ്പുവച്ച നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1947 പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അമേരിക്കയിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയത് 1947 സെപ്റ്റംബർ 18-ാണ്. 2-ാം ലോകമഹായുദ്ധകാലത്തെ രഹസ്യാന്വേഷണ വിഭാഗമായ ഓഫീസ് ഓഫ് സ്ട്രാറ്റജിക് സർവീസസിന് പകരമായാണ് CIA രൂപീകരിച്ചത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെയും മറ്റ് എതിരാളി രാജ്യങ്ങളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അമേരിക്കൻ വിദേശ നയ രൂപീകരണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും CIA നിർണായകമായ പങ്കുവഹിച്ചു. 2-ാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടൻ നേരിട്ട കടുത്ത സാമ്പത്തിക തകർച്ചയും ഡോളറിന്റെ ദൗർലഭ്യവും പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ തങ്ങളുടെ ഔദ്യോഗിക നാണയമായ പോണ്ട് സ്റ്റെർലിംഗിന്റെ മൂല്യം ഒറ്റയടിക്ക് 30.5% കുറച്ചത് 1949 സെപ്റ്റംബർ 18-ാണ്. അന്നത്തെ ബ്രിട്ടീഷ് ധനമന്ത്രി സ്റ്റാഫോർഡ് ക്രിപ്സാണ് ഈ വിപ്ലവകരമായ സാമ്പത്തിക തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതോടെ £1 മൂല്യം $4.03 നിന്നും $2.80 കുറഞ്ഞു. കർണാടക സംഗീത ലോകത്തെ വിഖ്യാത വയലിൻ വിദ്വാനും പത്മഭൂഷൺ ജേതാവുമായ TN കൃഷ്ണൻ ജനിച്ചത് 1928 സെപ്റ്റംബർ 18-ാണ്. കേരളത്തിലെ തൃപ്പൂണിത്തറയിൽ ജനിച്ച അദ്ദേഹം ലാളിത്യവും ഭാവസാന്ദ്രവുമായ വയലിൻ വായനയിലൂടെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മനം കവർന്നു. ചമ്പൈ വൈദ്യനാഥ ഭാഗവതർ, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ തുടങ്ങി സംഗീത ലോകത്തെ പ്രമുഖർക്കൊപ്പം കച്ചേരികളിൽ വയലിൻ വായിച്ച അദ്ദേഹം ചെന്നൈ സംഗീത കോളേജ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ അഭിനയ ശൈലി കൊണ്ടും ഗാംഭീര്യമുള്ള കഥാപാത്രങ്ങൾ കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ സ്വന്തമായ ഒരു തരംഗം സൃഷ്ടിച്ച നടി, സിനിമയ്ക്ക് പുറമെ സാമൂഹിക മാറ്റങ്ങൾക്കായി നിരന്തരം ശബ്ദമുയർത്തിയ പോരാളി. ഇന്ന് സെപ്റ്റംബർ 18 ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭ ചലച്ചിത്ര നടി ശബാന ആസ്മിയുടെ ജന്മദിനം. 1950 സെപ്റ്റംബർ 18 ഹൈദരാബാദിലാണ് ശബാന ആസ്മി ജനിച്ചത്. പ്രശസ്ത ഉറുദു കവി കൈഫി ആസ്മിയുടെയും നടി ഷൗക്കത്ത് കൈഫിയുടെയും മകളായ ശബാന പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അഭിനയം പരിശീലിച്ചത്. 1974 ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത അങ്കൂർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ ചിത്രത്തിലെ തന്നെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അവരെ തേടിയെത്തി. തുടർന്ന് അർത്ഥ്, ഖന്താർ, പാർ, ഗോഡ് മദർ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനുൾപ്പെടെ 5 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി അവർ ചരിത്രം കുറിച്ചു. സമാന്തര സിനിമകളിലും വാണിജ്യ സിനിമകളിലും ഒരുപോലെ തിളങ്ങിയ അവർ സ്ത്രീ ശാക്തീകരണവും സാമൂഹിക വിഷയങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. അഭിനയത്തിന് പുറമെ ഭവനരഹിതരുടെയും ചേരിവാസികളുടെയും അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അവർ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. രാജ്യം ശബാന ആസ്മിയെ പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. തന്റെ നിലപാടുകൾ കൊണ്ടും സമാനതകളില്ലാത്ത അഭിനയ മികവ് കൊണ്ടും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച ശബാന ആസ്മിക്ക് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൻ തുടിതാളം കൂട്ടുകൂടാം. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഉങ്കൾ വാഴ്ക്കയും ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: FM 90.4. It's Rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
6: ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9190975.
0: നമ്മളൊക്കെ ലൈഫില് എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യമാണ് ഒരു സേഫായിട്ടുള്ള വേ, സുരക്ഷിതമായിട്ടുള്ളൊരു വഴി. വലിയ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഒരു നല്ല ജോലി, സേഫായിട്ടുള്ള, സെക്യൂർഡായിട്ടുള്ള ജോലി, ഇയർലി നല്ല ഇൻക്രിമെൻ്റ് കിട്ടുന്ന സാലറി, അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലി ലൈഫ്, പ്രഷറൊന്നും ഇല്ലാത്ത ഒരു ഓഫീസ്, ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല സമാധാനമുള്ള ഓഫീസ്, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണല്ലേ. ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള, നമ്മുടെ ലൈഫ് ഗ്രോ ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫ് സൂപ്പർ ആവാനായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ജീവിതം ഒരിക്കലും നമ്മൾ എഴുതിയുണ്ടാക്കിയ തിരക്കഥ പോലെ അടിപൊളിയായിരിക്കില്ല. പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കഷ്ടപ്പെടുന്ന, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നത് വരെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും വലിയ സാഹസങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നെട്ടോട്ടം ഓടുന്ന എത്രയോ മനുഷ്യന് നമുക്ക് ചുറ്റുമുണ്ട്. വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സിൽ ആയിരം സങ്കടങ്ങൾ എരിയുമ്പോഴും പുറമേ ഒരു ചെറു പുഞ്ചിരിയോടെ തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ച് ഓരോ മോർണിംഗും ഓരോ പ്രഭാതവും ഒരു പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കം കൂടിയാണ്. കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു വലിയ സാഹസികമല്ല എങ്കിലും പിന്നെ എന്താണ്? പലരും വിജയിച്ച മനുഷ്യരുടെ ഇപ്പോഴത്തെ നല്ല കാലം മാത്രമേ കാണാറുള്ളൂ. പക്ഷെ അവർക്ക് അനുകൂലമായ സാഹചര്യം വരുന്നത് വരെ അവർ കടന്നുപോയിട്ടുള്ള ഇരുണ്ട വഴികളും അനുഭവിച്ച കഷ്ടപ്പാടുകളും ആരും കാണാറില്ല. ആ നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം, ശരിയല്ലേ? പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമ്മളെ തളർത്താൻ നോക്കുമ്പോഴും വീണു പോകാതെ ആത്മവിശ്വാസത്തോടെ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാനായിട്ട് ഒരു വലിയ മനസ്സ് വേണം. ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം മോശമാണ് എന്ന് കരുതിയിട്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഒരു വലിയ പോരാട്ടമാണ്, ഒരു സാഹസമാണ്. ഈ കഠിനമായിട്ടുള്ള ദിവസങ്ങളാണ് നാളെ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയാകാൻ പോകുന്നത്. കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. അതുവരെ ഈ സാഹസയാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. നിർത്തരുത്, ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നിങ്ങളുടെ പോരാട്ടങ്ങളെ, നിങ്ങളുടെ സാഹസികതയെ നിങ്ങൾ ബഹുമാനിക്കുക തന്നെ വേണം. തളരാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ കൊടുങ്കാറ്റുകൾക്ക് ശേഷം മനോഹരമായ ഒരു ശാന്തത ഉണ്ടാകും അല്ലേ? ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: സ്നേഹം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, എന്നാൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു വികാരം. നമ്മളൊക്കെ ലൈഫിൽ പലരിൽ നിന്നും പലതരത്തിലുള്ള സ്നേഹം അനുഭവിക്കുന്നവരാണല്ലേ. ചില സ്നേഹങ്ങൾ നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കും, എന്നാൽ മറ്റു ചിലതാണെങ്കിൽ വലിയ നിരാശകളായിരിക്കും നമുക്ക് സമ്മാനിക്കുക. എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? സത്യത്തിൽ മനുഷ്യർ പരസ്പരം നൽകുന്ന സ്നേഹത്തിന് പിന്നിലെ താല്പര്യങ്ങളാണ് ആ ബന്ധങ്ങളുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ, ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നത് ഓടത്തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹമാണെങ്കിൽ സാഹചര്യങ്ങൾ മാറുന്നത് ഓടത്തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നത് ഓടത്തീരും. പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു പോകുന്നത്? കാരണം അവിടെ സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്നുമല്ല, മറിച്ച് അവരിൽ നിന്നുള്ള ലാഭത്തെയാണ്. ആ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല. അതുപോലെ തന്നെയാണ് സഹതാപം കൊണ്ടുള്ള സ്നേഹം. ഒരാളുടെ കഷ്ടപ്പാട് കണ്ട് തോന്നുന്ന താൽക്കാലികമായിട്ടുള്ള ഒരിഷ്ടം, അവരുടെ സാഹചര്യം മെച്ചപ്പെടുന്നതോടെ അതങ്ങില്ലാതാകും. ഇനി മൂന്നാമത്തെ കൂട്ടറിലേക്ക് വരാം. സ്വന്തമാക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരാണ്. ഒരു പിടിവാശി പോലെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പോലെ മറ്റൊരാളെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാലോ ആ വ്യക്തിയോടുള്ള ആകർഷണവും താല്പര്യവും ഒക്കെ വളരെ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. പക്ഷേ ഇതൊന്നുമല്ലാത്ത നാലാമതൊരു സ്നേഹമുണ്ട്. അവിടെ വ്യവസ്ഥകളൊന്നുമില്ല, അൺകണ്ടീഷണലാണ് ആ ലവ്. ആവശ്യങ്ങളില്ല, ഈഗോ ഇല്ല. താൻ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അവിടെ അകലങ്ങളോ സമയമോ ഒരു തടസ്സമേയല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ആ സ്നേഹത്തിന് മാത്രമേ കാലത്തെ അതിജീവിക്കാനായിട്ട്, സമയത്തെ അതിജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബന്ധങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് അളക്കാതിരിക്കുക. ഞാൻ ഇത്രയും കൊടുത്തു, അതുകൊണ്ട് എനിക്ക് തിരിച്ചെന്ത് കിട്ടി എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഇല്ലാതാവുകയാണ്. കൊടുക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. അങ്ങനെയുള്ള സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പവിത്രമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പ്രതീക്ഷകളൊന്നുമില്ലാതെ നിസ്വാർത്ഥമായി കൂടെ നിൽക്കുക. കാലം മാറി മറിഞ്ഞാലും സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വറ്റ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ പലപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട് അല്ലേ? ഒരു കാലത്ത് നമുക്ക് ജീവനായിരുന്ന ചില മനുഷ്യര്, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഇഷ്ടങ്ങൾ, അവനില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച സൗഹൃദങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ചില വലിയ ആഗ്രഹങ്ങളുണ്ടാകും. അത്രമേൽ തീവ്രമായിരുന്നു അന്ന് ആ ഇഷ്ടങ്ങളൊക്കെ. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. ഒരു കാലത്ത് നമ്മുടെ ഉറക്കം കെടുത്തിയ ഈ മനുഷ്യരോടോ ആ ഇഷ്ടങ്ങളോടോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, ഒരു താല്പര്യം തോന്നാറില്ല, ശരിയല്ലേ? ഒരു പക്ഷേ അവരെ മുന്നിൽ കണ്ടാൽ പോലും മനസ്സിൽ ഒരു ചലനവും ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മാറിയതാണ് അതോ അവർ മാറിയതാണ്? ഈ ഒരു പരിണാമം സംഭവിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. പറയട്ടെ, ഒരു കാലത്ത് നമുക്ക് അത്രയധികം ഇഷ്ടം തോന്നിയ ഒന്നിനോടും ഇപ്പോൾ ഒരു ഇഷ്ടവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമാവുക. ഇവിടെ വ്യക്തികളല്ല പ്രശ്നം, കാലമാണ്, സമയമാണ് സകലതിനും കാരണം. കേൾക്കുമ്പോൾ വലിയൊരു ഫിലോസഫിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള സത്യമാണ്. കാലമെന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിനൊപ്പം നമ്മളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയോറിറ്റീസും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 10 വർഷം മുമ്പുള്ള നിങ്ങളാണോ ഇപ്പോൾ ഉള്ളത്? അന്നത്തെ നിങ്ങളുടെ അറിവും സാഹചര്യങ്ങളുമാണോ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയാണോ? അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റുമ്പോൾ പഴയ പല താല്പര്യങ്ങളും സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകാറുണ്ട്. ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വ്യക്തികളെ കുറ്റപ്പെടുത്താറുണ്ട്. ഓ, അവൾ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൻ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൾക്ക് പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്നാൽ സത്യത്തിൽ അവിടെ ആരും ആരെയും ചതിക്കുന്നുമില്ല. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങളും പുതിയ സാഹചര്യങ്ങളുമാണ് അതിന് കാരണം. നമ്മൾ ഒന്നിനെയും പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലടോ. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ നിയമമാണ്. ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ എക്കാലവും മനസ്സിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവയോടുള്ള ഇഷ്ടം കുറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടു പോയ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോ കാലത്തും നമുക്ക് ഓരോന്ന് ആവശ്യമുണ്ട്. ചില മനുഷ്യരും ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ദൗത്യം കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അകന്നു പോകും. അതിനെ അതിൻ്റെ സ്വാഭാവികതയോടെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. കാലം തരുന്ന മാറ്റങ്ങളെ മനസ്സോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ പഠിക്കുക. പഴയ ഓർമ്മകളെയൊക്കെ ബഹുമാനിക്കുക. ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ലൈഫിനെ സ്നേഹിക്കുക. കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം സമാധാനത്തോടെ, പുതിയ ചിന്തകളോടെ മുന്നോട്ട് നീങ്ങുക. ഈ കിട്ടുന്ന സമയം, ഈ ഉള്ള സമയമുണ്ടല്ലോ, അത് മനോഹരമാക്കുക. ഈ കാലം മാറ്റങ്ങൾ വരുത്തും, ആ മാറ്റങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിക്കണം. കൂടുതൽ പക്വതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: തമിഴ് സിനിമയിലെ വ്യത്യസ്തമായ സംഗീത ഭാഷയിലൂടെ ശ്രദ്ധ നേടിയ ഒരു സംഗീത സംവിധായകരിൽ ഒരാളാണ് നിവാസ് കെ പ്രസന്ന. കർണാടക സംഗീതത്തിന്റെയും പിയാനോയുടെയും ഒരു ശക്തമായ അടിത്തറയുമായിട്ടാണ് നമ്മുടെ സിനിമാ സംഗീത ലോകത്തേക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ കടന്നുവരുന്നത്. മൃദുലമായ മെലഡികൾ, ഹൃദയസ്പർശിയായ പശ്ചാത്തല സംഗീതം കൊണ്ട് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഗീതജ്ഞൻ. 2014 പുറത്തിറങ്ങിയിട്ടുള്ള തെഗിടി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. സേതുപതി, സീറോ, ജെമ്പി, കോടിയിലൊരുവൻ, ടക്കർ എന്ന അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമായി പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത ഒരു കലാകാരൻ. സംഗീത സംവിധായകൻ മാത്രമല്ല, നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ മനസ്സിനെ തൊടുന്ന മെലഡികളും ഒരു കഥയുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്ന പശ്ചാത്തല സംഗീതവും ഒക്കെയാണ് നിവാസ് കെ പ്രസന്നയെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തമിഴ് സിനിമയിലെ ശ്രദ്ധേയരായ യുവ സംഗീത സംവിധായകരിൽ ഒരാളായി തന്നെ അദ്ദേഹം നിലനിൽക്കുന്നു. നിവാസ് കെ പ്രസന്നയുടെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും തിരുനെൽവേലി എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ജനിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് തന്നെയാണ് തന്റെ ലോകമെന്ന് മനസ്സിലാക്കുകയും ആദ്യമായി അദ്ദേഹം ഒരു ആൽബം ചെയ്യുകയുണ്ടായി, ആസൈ മുഖം മരന്തു പോച്ച്. ഒരു സംഗീത സംവിധായകന്റെ ടാലന്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ മതിയാകും. സൈന്ധവിയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. കണ്ണമ്മ എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഗാനമാണ് ആദ്യമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിവാസ് കെ പ്രസന്നയുടെ പാട്ടായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

നിവാസ് കെ പ്രസന്നയുടെ കരിയറിൽ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ ബൈസൺ കാലമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മാരി സെൽവരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് പലപ്പോഴും സംഗീത സംവിധായകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പല ശബ്ദങ്ങൾ വേണമായിരുന്നു. ആ ശബ്ദങ്ങളാണ് ഈ സംഗീത സംവിധായകൻ അയച്ചു കൊടുക്കുക. അപ്പൊ നിവാസിന് മാരി സെൽവരാജ് പല ശബ്ദങ്ങൾ അയച്ചു കൊടുക്കും. പല

0: വോയിസുകൾ, പല സ്ക്രീംസ്, പല അലർച്ചകളൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് ഇവിടെ കിട്ടേണ്ടത്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത്തരമൊരു അലർച്ച, ഇത്തരമൊരു വേദന, ഇത്തരമൊരു ശബ്ദമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടതെന്നുള്ള കൃത്യമായ ഡിറക്ഷൻസ് കൊടുക്കുകയും അതിനനുസരിച്ചാണ് ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളത്. ഒരു പുതിയ ടീമാണ് ആദ്യമായിട്ട് നിവാസ് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ പാട്ടുകൾ ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രഷർ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാട്ട് ഓക്കെ ആക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ളതിലേക്ക് ഒരു ഊർജം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ പാട്ട് തീ കൊളുത്തി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഈ പാട്ട് കേൾപ്പിക്കുമ്പോൾ തന്നെ മരി സെൽവരാജിന് മനസ്സിലായിരുന്നു ഈ പാട്ട് മുഴുവനും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ മുഴുവനും കമ്പോസ് ചെയ്യാൻ പോകുന്നത് നിവാസ് തന്നെയാണെന്ന്. അങ്ങനെ അദ്ദേഹം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച പാട്ട് കൊടുക്കുകയും ആ വിഷ്വൽസിനെ ഏറ്റവും അനുയോജ്യമായ പാട്ട് തയ്യാറാക്കുക എന്ന ഒരു സംഗീത സംവിധായകന്റെ ധർമ്മം ഏറ്റവും ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. ആൻഡ് ഒരുപാട് പേര് നിവാസ് കെ പ്രസന്നയെ പാട്ടുകൾ കേട്ട് വിളിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി എന്നൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഗൗതം മേനോൻ അടക്കമുള്ള ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ച് ഈ പാട്ടിന് വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും മാരി സെൽവരാജ് ലിറിക്സ് എഴുതി ബൈസൺ കാലമാടൻ എന്ന സിനിമയിലെ തീ കൊളുത്തി എന്ന പാട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്നയുടെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.
1: நான் சொல்லது கேக்குதா?
2: ஏதாவது பேசல.

വളരെയധികം മത്സരം നടക്കുന്ന ഒരു മേഖല തന്നെയാണ് സിനിമാ സംഗീതം എന്ന് പറയുന്നത്. ഒരു കമ്പോസറായി തൻ്റെതായ ഒരു ഇടമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചായി തന്നെ കാണേണ്ട ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തനിക്ക് മ്യൂസിക് തന്നെയാണ് തൻ്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും വളരെ പതുക്കെ പതുക്കെയാണ് നമ്മൾ നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ ഒരു വളർച്ച കണ്ടത്. അദ്ദേഹം ചെയ്ത പാട്ടിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ടക്കർ എന്ന സിനിമയിലെ നിറ നിറ എന്ന് പറഞ്ഞ പാട്ട്. ആൻഡ് പലപ്പോഴും സിനിമകൾ ഹിറ്റാകാതെ വരുമ്പോൾ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ വരാറുണ്ട്. പക്ഷേ ഈ സിനിമ അധികം ഹിറ്റായില്ലെങ്കിലും പാട്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എത്തി, യുവത്വത്തിന്റെ മനസ്സിലേക്ക് എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ആൻഡ് ഈ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടിനോടും വളരെ സിൻസിയറായി, വളരെ ആത്മാർത്ഥതയോടുകൂടി മാത്രമേ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യാറുള്ളൂ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി തന്നെ സമ്മതിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അങ്ങനെ വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടി തന്റെ ഹൃദയത്തിൽ നിന്ന് പാട്ട് ചെയ്ത് തന്നെയാണ് തന്റേതായ ഒരു ഇടമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനമാണ് ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ടക്കർ എന്ന സിനിമയിൽ കു കാർത്തിക് വരികളെഴുതി സിത് ശ്രീരാമും ഗൗതം വാസുദേവ് മേനോനും മാൽവി സുന്ദരേഷനും ചേർന്ന് പാടിയിട്ടുള്ള നിറ നിറ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: just everything about her. No, it's not her face. It's beyond that.
1: Freedom gives command. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് പറ്റുന്ന പോലെ നിന്റെ മാക്സിമം ചെയ്തോ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഒരു ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നിടുന്നത്. കാരണം എന്തോ നമുക്ക് ചെയ്യാം, അതിലൊരു കമാൻഡ് ഉണ്ട് നമുക്ക്. അത്തരത്തിലുള്ള ഫ്രീഡങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്ന. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ ഫണ്ണായിട്ട് വളരെയധികം സന്തോഷിച്ച് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്ത ഒരു ആൽബമാണ് ബൺ ബട്ടർ ജാം എന്ന് പറയുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ റിലീസ് ചെയ്ത ഈ പാട്ട് സെറ്റ് ശ്രീരാമും നിവാസും ചേർന്ന് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ കാർത്തിക് നേത വരികൾ എഴുതിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ ഒരു ഡിഫറെന്റ് സോങ്, അല്ലെങ്കിൽ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയും അതിൽ സെറ്റ് ശ്രീരാം എന്ന ഗായകന്റെ ശബ്ദം കൂടി വരുമ്പോൾ മറ്റൊരു മാജിക് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

തിരുനെൽവേലിയിലാണ് നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാട് പ്രൊജക്ടുകളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈസൺ കാലമാടൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അവിടുത്തെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കുലദേവൻ കോയിലും അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു പാട്ട് ചെയ്യുമ്പോൾ ഒരു ആഘോഷത്തിന്റെ പാട്ട് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കാണിക്കുന്ന പോലെയുള്ള ഒരു പാട്ടും അതിന്റെ ശബ്ദങ്ങളും ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബൈസൺ കാലമാടൻ എന്ന സിനിമയിലെ പല പാട്ടുകളും ഹിറ്റായത്. ആൻഡ് ഇത്തരം മികച്ച പ്രൊജക്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ ദേവരാട്ടം എന്ന സിനിമയിൽ നല്ല പാട്ടുകളും കൂടി നിവാസ് കെ പ്രസന്നയുടേതായിട്ടുണ്ട്. കുലദേവൻ കോയിലും ചൈൽഡ്ഹുഡ് മെമ്മറീസും ഒക്കെ കൂട്ടി ഒരു ഫെസ്റ്റിവൽ ഫോക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എ മോഹൻ രഞ്ജൻ വരികൾ എഴുതി, നിവാസ് കെ പ്രസന്ന സംഗീതം ചെയ്ത് ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട് ദേവരാട്ടം എന്ന സിനിമയിലെ ഈ ഒരു ഹിറ്റ് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ, ഒരു ഫെസ്റ്റിവൽ ശബ്ദങ്ങളും അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കുന്ന പോലെ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളോടൊപ്പം. RG ഹീര, സ്റ്റേ ട്യൂൺ.

നന്നായി പിയാനോ വായിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്ന. ആൻഡ് പല സംഗീത സംവിധായകരും പിയാനോ ഉപയോഗിക്കുന്നു എന്ന് കണ്ടിട്ട്, എന്നാൽ ഞാനും പിയാനോ പഠിക്കണം, എൻ്റെ മ്യൂസിക്കൽ ജേണിയിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുകയും വളരെ നന്നായി പഠിക്കുകയും ശബ്ദങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു വിദ്യാർത്ഥി കൂടിയാണ് ഈ സംഗീത സംവിധായകൻ. ആൻഡ് അതുകൊണ്ട് തന്നെ സംഗീത സംവിധായകനായതിന് ശേഷം ഏത് പാട്ടുകളാണ് അല്ലെങ്കിൽ എത്ര പാട്ടുകളാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് എനിക്ക് കുറച്ചും കൂടി മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് നിവാസ് കെ പ്രസന്ന പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മെലഡി സ്യൂട്ട് ആകുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ക്യാരക്ടർ, ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സമാധാനമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനും ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ. പക്ഷേ ഇതേ ആളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വിജയ് സേതുപതി പോലെയുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള മാസ് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളതും ഇതേ സംഗീത സംവിധായകനിൽ നിന്ന് തന്നെയാണ്. അപ്പം ഒന്ന് ക്യാരക്ടറിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്യുന്ന പാട്ടുകളാണ് ഇത്തരം പാട്ടുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിവാസ് കെ പ്രസന്നയുടെ ഈ മാസ് പടം ഓഡിയൻസിന്റെ ആവശ്യത്തിന് വേണ്ടി വളരെ ജെന്യുവനായി കമ്പോസ് ചെയ്യുന്ന ഈ പാട്ടുകൾ തീർച്ചയായിട്ടും ഹിറ്റ് തന്നെയായിരുന്നു. ആൻഡ് അനിരുദ്ധ് രവിചന്ദ്രാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. നാ മുത്തുകുമാറും ബ്ലേസും വരികൾ എഴുതി സേതുപതി എന്ന സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ള നാ രാജ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹ്ലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ടി വിയിൽ കേൾക്കുന്ന ഒരു പാട്ടാണിത്.
1: വെൺമീൻ വിതയിൽ നിലവായി മുളൈത്തേൻ.
0: സിനിമ കണ്ടിട്ടില്ല, പക്ഷേ പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഏതാണ് ഈ സിനിമ എന്നൊക്കെ അന്വേഷിച്ചു പോയി, കണ്ടതും ഞാൻ ഓർക്കുന്നുണ്ട്. ആൻഡ് പലർക്കും അങ്ങനെ പല പാട്ടുകളെ പറ്റി പല മെമ്മറീസ് ഉണ്ടായിരിക്കും അല്ലെ. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന ചെയ്ത പാട്ടാണ് വെൺമീൻ വിതയിൽ. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ഹിറ്റായപ്പോൾ പാട്ട് എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ സംഗീത സംവിധായകനെ ആർക്കും അറിയില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊരു തീർച്ചയായിട്ടും അതൊരു വിഷമമൊന്നും ആയിരുന്നില്ല. കാരണം ഒരു സാധാരണക്കാരായ ഓഡിയൻസിലേക്ക് തന്റെ പാട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായി കാണുന്ന ഒരു സംഗീത സംവിധായകനാണ്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എന്റെ മുഖമറിയില്ലെങ്കിലും എന്റെ പാട്ടിലൂടെ അവരെന്നെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. എപ്പോഴും വളരെ സ്നേഹത്തോടും വളരെ വിശ്വാസത്തോടും കൂടി ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യുകയും അത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ താൻ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ താൻ സംഗീതത്തിൽ തന്നെ നിലനിൽക്കേണ്ട ഒരാളാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. അഭയ് ജോധ്പുർക്കറും സൈന്ധവിയും ചേർന്നിട്ടാണ് ഈ പാട്ട് മനോഹരമായി പാടിയിട്ടുള്ളത്. കപിലനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ട് ആദ്യമായി ടി വിയിൽ കാണുന്ന സമയത്ത് ശിവദ എന്ന ആക്ട്രസിനെയും അശ്വിൻ എന്ന ആക്ടറിനെയുമാണ് ഞാൻ ആദ്യം നോട്ട് ചെയ്തത്. കാരണം രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു പാട്ട്, ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിന്റെ വിഷ്വൽസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, പതുക്കെ പതുക്കെ നമ്മളറിയാതെ തന്നെ ഈ പാട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുകയും ഒരു ലവ് സോങ് എന്നതിനേക്കാൾ അപ്പുറത്തൊരു ഒരു വേദനയും ഒരു ഒരു വേർപിരിയലും അല്ലെങ്കിൽ ഒരു ഒരു അകലത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. ആൻഡ് ഈ പാട്ട് ആരാണ് ചെയ്തത് എന്ന് അപ്പോഴും പലർക്കും അറിയില്ലായിരുന്നു, ഞാനടക്കമുള്ള പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉയിരേയൻ ഉയിരന് എന്ന് പറഞ്ഞ ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്ന എന്ന ഈ അതുല്യ സംഗീത സംവിധായകനാണെന്ന്. രണ്ടുപേരുടെ പ്രണയത്തിന്റെ തീവ്രതയും അവരുടെ മനസ്സിന്റെ കലഹങ്ങളും ഒക്കെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഇതിന് പറയാൻ. വളരെ സോഫ്റ്റായി പാടിയിട്ടുള്ള, വളരെ സോഫ്റ്റായി നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അനിരുദ്ധിന്റെ ഇത്തരം ഒരു വേർഷൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ഒരു സോങ്ങിൽ ആ ഒരു ശബ്ദത്തിന്റെ ടെക്സ്ചർ വളരെ രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ കപിലൻ വരികൾ എഴുതി, അനിരുദ്ധ് രവിചന്ദർ പാടി, നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത സീറോ എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം മഹൽ എഫ് എമ്മിൽ ആർ ജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഉറച്ച തീരുമാനങ്ങളാണ് നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ സംഗീതമാണ് തന്റെ ലോകമെന്ന് തിരിച്ചറിയുകയും ഉറച്ച തീരുമാനങ്ങളിലൂടെ വളരെ പതുക്കെയാണെങ്കിലും തന്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച നിവാസ് കെ പ്രസന്ന എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വളരെ മനോഹരമായ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആൻഡ് ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ബൈസണിലെ തന്നെ പാട്ട് പ്ലേ ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും പാട്ട് നിങ്ങളെ കേൾപ്പിക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചെറുതായിട്ടൊരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്, ഒരു വിജയ് ആന്റണി സിനിമയിലെ ഒരു പാട്ട്, കോടിയിലൊരുവൻ എന്ന സിനിമ. ഈ സിനിമ, അതാണ് ഞാൻ പറഞ്ഞത്, സിനിമകൾ ചിലപ്പോൾ ഹിറ്റ് ആകാതെ ഇരിക്കുമ്പോൾ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അങ്ങനെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അവൻ പാത്ത് സിരിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ പലരുടെയും റിംഗ് ടോൺ ആയിട്ട് ഞാൻ പലപ്പോഴും ഈ പാട്ട് ചെന്നൈയിലൊക്കെ പോയ സമയത്ത്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും മാൽവി സുന്ദരേഷൻ പാടിയിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ സോങ്ങിനോടുകൂടി നമ്മളുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ തൽക്കാലത്തേക്ക് മാത്രം തീരുകയാണ്. മോഹൻരാജൻ വരികൾ എഴുതി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് സോങ് ആണ് നിവാസ് കെ പ്രസന്നയുടെ സംഗീതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി ഞാൻ മീറ്റ് ചെയ്യുന്നു. ഒരുപാട് നല്ല സിനിമകളിൽ എത്രയും ഭംഗിയായി നമ്മളിലേക്ക് ഇമോഷൻസിനെ എത്തിക്കാൻ സാധിക്കുന്ന ഈ സംഗീത സംവിധായകന്റെ യാത്ര ഇനിയും തുടരട്ടെ. നമ്മുടെ യാത്രയും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം മറ്റു പാട്ടുകഥകളുമായിട്ട് നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

മേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.